ഇനി അമുക്ക് ഭഗത് അനക് ജന താരേ സുമരഹേ അനക് മുനി അംഗലേ ടിക് നിർതന തന പായോ പ്രഭ നാനക് അനക്.